0: ഒന്നല്ലേ നമ്മളെ തെങ്ങലും വ്യായി ഇപ്പോ ഞങ്ങനെ പേരുന്ന അണ്ടങ്ങളെ എത്തി പതിനഞ്ച് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അണ്ടങ്ങളെ
1: സമയ
0: സമയത്ത് ബേർണ്ടെ മല്ല ഇരളായി ആകാശവാണി ജയപൂർ തമ്മ രക്ഷാണ് ബാജി മാ നമ്മുടെ
1: ബേൾ
0: സമയത്ത് ഡേ
1: അരങ്ങ
0: മാ ലിംതം
1: ലിംതം ലിംതം.